ിട്ടുണ്ടെന്നൊക്കെ ഉണ്ട്. ദണ്ഡാങ്കു വാർന്ന് പ്രത്യേക വ്യക്തിത്വം ഉണ്ട്. പാണ്ഡവങ്ക ജൂജ് കളിൽ ചോദിത്ത് കൗരവങ്ക് രാജ്യപുട്ട് കൊടുപ്പഞ്ചി വനവാസക ബന്ധല്ലി കാമ്യകവനത്ത് ഷാണ്ഡില്യ മുനി ഈ കഥന ധർമ്മരായം കണ്ണുവ രാമധാന്യ കൃതി അനീ ജന സ്തോമവെല്ലാ ധരിസു വന്നതി ഭൂമി ഗച്ചരിയാകി പേളുവേ നീ മഹാകഥയാ രാമധാന്യാന്തണ്ണുവി കൃതി കേളി നേടട് ഭൂമി ഇക്കണെ ഭൂമി ജനകാശ്ചര്യ ആകട് കേളുമാ കഥനാ നേമ പ്രീതിൽ കേട്ടി തളുപ്പവു ഭൂമി ജനകത് നല്ല കരുണിൽ സ്വാമി ആ രഘുരാമ തക്കുല ബോടുനന്താനാ ഇന്നനെ കഥര ആദ്യ മൊഴിയിൽ കവി എണ്യവ ദശരഥമോവ് രാമൻ്റെ കഥ കേളിന്ന് സുറുമാടിന ശാണ്ടില്യ മുനി രാമ രാവണന കൊന്തിത്ത് വിഭീഷണങ്ങ് പട്ട കെട്ടിത്ത് രാമസീത അയോധ്യ കത്തട്ടി പോപ്പക്ക ബട്ടൽ മുച്ചുകുന്ത മുനിയാശ്രമക്ക് വപ്പ അല്ലി ഋഷി മുനിയ പലതര വസ്തു മാടിന തിണ്ടി തീനിന രാമസേനക്കാരക്കെല്ലാക്കു കൊടുപ്പഞ്ചി തക്കാര മാടുവ എല്ലാരും ഉണ്ടു കുടിച്ചിത്ത് കുശിലിപ്പക്ക രാമ ഹനുമന്തന ഏത് അടികെ ചായിഞ്ചത്തുന്ന് കേപ്പ ഹനുമന്ത് രാഗിന കൊണ്ടാടുവ ഈ കഥ മൂല രാമായണത്തില്ല ഇത് കനകദാസനേ കൽപ്പന ആയിത്തിക്കുന്ന് വിദ്വാംസങ്ങളുടെ അഭിപ്രായ രാമ ഇന്നനെ എല്ലാരനോ കേട്ടുണ്ട് പപ്പക്ക വാർബ വാർന്ന് ധാന്യത്ര പെതാണുവ രാമ ആക്കേരിക്ക് എല്ലാങ്കഞ്ച മീത്തത് ഏതെന്ന് ഗൗതമനെ കേപ്പക്ക നങ്ങളുടെ ദേശക്ക് നെരമണ്ടക്കാർ രാഗിയെ മേലും തണ്ണുവ ഈ തക്കിനെ കേട്ടിട്ട് രാഗിക്ക് കുശിയാപ്പ ആച്ചെങ്കി നെല്ലുക്ക് ചൊടി ബന്ത് പാരിപൂവ കർപ്പു രംഗുര ഗൊജ്ജ തടിയത് കർത്ത ബണ്ടുര പോലെ ഉള്ളിയ ദൂരി തെല്ലറു ദൂര ബെക്കണ ശൂദ്രകൂളായ കേപ്പവില്ലത്തെ ഭൂമി സ്വർഗത്തു നിന്ന കൂട്ടുലെ ദാറു നല്ലവു ദാട്ട് ഇല്ലിഞ്ച കൂട്ടു ബുട്ടിത് ബോണ്ട ഹമ്പാക്ക് ഇന്നനെ രാഗിന ദൂർന്ന നെല്ല് ഭൂമി ലവ് ആ ബ്രഹ്മ കുലത്തവു നൂല് മംഗല കന്നി മംഗല നല്ല കാര്യത്ത് നാന് മന്ത്രത്ത അക്കി രൂപത്തില് ദേശ തരമനെരൊളല് ഇപ്പിനോ അക്കി ഇടുവക്ക ദേവസ്ഥാനത്തു ദേവകഥ ബൈ വാട് രൂപത്ത് നാനേ പാബോളിയാന്ന് തന്ന ഹൊഗളിയവ ഇന്നനെ രാഗി നെല്ലറ നടുല് തക്കര പടയേ നടപ്പ ദണ്ടാളു നാനുമേല് താനുമേലെന്ന് പോരാട്ട കളിഞ്ചാന കണ്ട രാമ ഗൗതമൻ്റെ മൂടുന്നോട്ടൊക്ക ഗൗതമ രാജങ്ക ഭൂമിപുത്രങ്ക രാക്ഷസ കോടങ്ക ഇങ്ങക്ക് ഈ ന്യായത്തിപ്പ് കയ്യുല ആനങ്കുണ്ട് നെല്ലനോ രാഗിനോ ആർത്തിങ്ക് ബന്ധനത്ത് ബെക്കാന്ന് എണ്ണാനകുണ്ട് അല്ലിഞ്ച രാമൻ്റെ ആജ്ഞ പോലെ നെല്ലനോ രാഗിനോ ഒളുക്കിടുവ ഈ ന്യായത്തിപ്പക്ക് ദേവതളയെ ബരടെന്ന് രാമ എണ്ണപ്പിഞ്ഞ രാമ സീതരെ കൂടെ അയോധ്യക്ക് പോപ്പ പട്ടാഭിഷേക എല്ല കയ്യഞ്ചതു ഏഴനേ തിങ്കത്ത് നെല്ലനോ രാഗിനോ അയോധ്യക്ക് ബരുമാടിയവ ദേവതയോളു അല്ലിക്ക് പപ്പ ബന്ധനത്തിഞ്ച പൊറബന്ത നെല്ലുര ചായി മാജി തിഞ്ചത്ത് ആച്ചെങ്കി രാഗി അന്നനേ ഇഞ്ചത്ത് രാഗിയെ മേലെന്ത് ഇന്ദ്ര തീർമാനം കൊടുപ്പ ഇതിന മെച്ചിന രാമ ഇന്ദു മിഞ്ഞക്ക് നീട പെത രാഘവ എണ്ണിത്ത് രാഗിയക്ക് ബിരുദ് കൊടുപ്പ രാഗി രാമങ്ക അഡ്ഡപൂവക്ക രാമ മന്ത്രത്തക്കി ഇടുവഞ്ചി രാഗിക്ക് ആശീർവാദം മാടുവാണ്ട മൂലക നിങ്ങ ദണ്ടാളട കൂട്ടില് ഭിന്നഭേദ പോണ്ടാന്ന് സമാധാന മാടിത്ത് നെല്ലുക്കു ആശീർവാദം മാടുവ മിഞ്ഞക്ക് രാഗിന രാമധാന്യാന്ത് എണ്ണുവ സമ്പ്രദായ നടന്നു പാത്തുന്ന് എണ്ണുവത് ഇല്ലിയത്ര കഥ ഇതേ രാമധാന്യ ചരിത്രയില് കൊടകര പെതവു ഉണ്ട് എണ്ണുവത് നങ്ങക്കൊരു പെർമെ രാമൻ്റെ പട്ടാഭിഷേക സന്ദർഭത്ത് ബോരെ ബോരെ ദേശക്കാരള കാക്കി കൂട്ടിത്തിപ്പ അതില് മാളവാന്ദ്ര കരുഷ വര നേപാള ബർബര രാജ മത്സ്യ ബംഗാള രാജ മറാട്ട കോസല കൊടകു കർണാട്ട ഗൗള കുന്തള കൃതക പതി ബല്ലാള കൊങ്കണ ചീന കൈകയ താളമേളത്ത് രാജബാടയ്ക്ക് കൂടി ബാത്തയിങ്ക ഇന്നനെ രാമധാന്യ ചരിത്ര ഒരു ചോദാന കാവ്യ അരമനേര വർണ്ണനെ സാല് സൈന്യത്ര മെരവണിക രാജണ്ട ഒഡ്ഡോലക ഇന്ഥതെല്ല വിജയനഗര സാമ്രാജ്യത്രേ വർണ്ണനെ ആയിത്തിക്കുന്ന് തോന്നുക ജാതി ജാതിര നടു നടപ്പന്നത്ത പോരാമയ്ക്ക് കനക്ക് താണ്ടതേ ആന രീതിയിൽ ദാറ് മേലു അല്ല ദാറ് കീഴു അല്ല അയിൻ്റെ സ്ഥാനത്ത് എല്ലാവരും ഒന്നേന്ത് ഒരു തീർമാനം കൊടുത്തനക്കെ കാമ്പ നങ്ക വിഷ്ണു ഭക്തങ്ക നങ്ങടേ മേലാണ്ടുന്ന് ആ ജാതിക്ക് അടുങ്ങനെങ്കട വാദ നങ്ക ശിവഭക്തങ്ക നങ്ങടേ മേലെന്ത് ഈ ജാതിക്ക് അടുങ്ങനെങ്കളും ഒളിഞ്ചോളുക്ക് ഭിന്നഭേദം മാടിയണിഞ്ച കാലനേരാത് അല്ലത്തെ സംസ്കൃത പഠിച്ചങ്ങളെ മേലെന്ത് പണ്ഡിതങ്ക വാദം മാടിയണിഞ്ച സന്ദർഭത്ത് കന്നഡ കവിയള കമ്മി മര്യാദയിൽ കണ്ടണിഞ്ചത്തെന്തു അഭിപ്രായമുണ്ട് ബൊളി ഗാളി നീര് മണ്ണ് തിത്ത് ഇങ്ങെല്ല ജാതിന്ത് ഉണ്ട അന്നത്ത പഞ്ചഭൂതത്തിനുണ്ടേ ആയിത്തുള്ള ഈ മനുഷ്യൻ്റെ തടി കൂടി മണ്ണിൽ മണ്ണായി പോപ്പക്ക

മന്ത്രാലയക്കെ മരളില്ല ഗുരു ഭട്ടരനെന്തു കനസല്ലാതെ നേരിസിതന്തെ നനപില്ല ഭക്തനുദാനേ നല്ല ഭക്തിയറിവനകില്ല അഭയവ നീടു നേടുവ തനക പാദവ ബിടുവവ നാനല്ല ഇരു നാനു വന്ദേയേനു ഒന്നു മണ്ണു തരിസമവേനു എല്ല ബല്ല